ഗുഡ് മോർണിംഗ് സുബോദേശനഖവേവ അത് ജൂലി മാസേ ഹയവേനീദ സന്തുത ദവസ് അപ്പൊ മേ പടം ഗന്ന ഹദന്നേ സതുതു ഫിറ്റ് സതുതു സീതിൻ ഫാമിലി ഫിറ്റിൻ നഹന വാട സുപുരുദു ദേദുനു മാവത് ഇതിൻ സതിയ പലവേനി ദവസക് ഹരിമ വെദഗത് സിദുവിം ഗുഡക് എക്ക ആരംഭ വേന ദവസക് സമഹര വീട്ട ഒയാ വെഡട്ട് യന്ന് ഹെമ നത്തം ഇസ്കോളട്ട് ബബാലവ ഗിന ഹിന്ദാന്ന് ബസ് എക്കട നെഗല ആബു കനെക് നം വെനദ ദുന്ന ഗാനട്ട് വഡാ ടിക്കാക് വെഡിയൻ അത വെഡിപുര സല്ലി ദീല എന്ന വെന്ന ഏതി മുഖത് ബംഗിതാന്ന് അത ഇന്ദം ബസ് ഗാസ്തു സംശോധന ക്രിയാത്മക വിലാത്തി ബലന്ന് കിയന്നവത് അമാറു വചന നീത് കോമാറി ഏകത്തേക്കിതിൻ ഏവകേ സുബ ആറാഞ്ചി അപ്പിട്ട് ഹമ്പ വിലാത്തിയനോ എഹമ ദവസക തമായി അഭി മേ സതിയെ പലവേനി ദവസേ വെഡ കട്ടയൊത്തിട്ട് ആരംഭ കറന്ന അതൻ ദേദുനു മാവത്ത കിവകവൻ ദന്നോണിതിൻ ദേദുനു മാവത്ത എവിദിന്ന ജോഗിന്യന്ന ദുവന്ന എന്ന ഹെമോമ കിസിമ ഭേദയാക് നെത്തു അഭി പിലി അറകന്നവ ഇവകേമ തമായി ആ കരകര ഇന്ന വെഡേ മുഖക്കുടൻ ഒയാവ സിന്ധുവകിൻ സനസണ്ട ബലാഗന തമായി ദേദുനു മാവത്തിൻ ജനിയ ഒയാവ ഹോയാഗന എന്നി സുപുർദ വിധിയടമ ബിന്ദു അയ കയ്യ കൈ ദേഖായി ഫണസ് പഹായി തിസ്തുനായി ഹട്ടതുന അപ്പേ നമ്പേക്കോ യാവെനുവെൻ ബ്യൂർത്തായി മേ വെനുകൊട്ട മേ പെത്തര കോൾസ് ഗലാഗിനേനോ വാട്സാപ്പ് കരാന്ന പുലുവാം ബിന്ദു അയ ഹത്സി എക്കൊള്ളഹായി അണുപഹായി അണുപഹായി അണുപഹായി വാട്സാപ്പ് മെസ്സേജസുത് മേ വെനുകൊട ഗൊളാ കേവില്ല തീരുന്നു ഏടികത് മങ് അനിവാര്യമ കിയന്ന ഏ അതറേ മങ്ങറ പഹുകിയ സിക്കുറാദ ഒഗൊല്ലങ്ങിൻ അഹുവണേ കേമവല നം ഗാവിച്ച് ലങ്കാവേ തീയന ഗംസഹ നഗരമണവത് കേല ഈ വകേമ തമായി അതമം ഒയാഗിൻ അഹണ പ്രശ്നേത് ഗം നഗരവലട്ട സംബന്ധായി മമ അഹണ്ണേ മൽവല നമ്പലട്ട സംബന്ധ ലങ്കാവേ തീയന ഗംസഹ നഗരമണവത് കേല ദെയ്യനേ കേല മട്ട ഏക നമക് മതക്കുണ സമന്തുരി സമൻമൽ ഹരേ കൊഹമാറി ഒയാ ഏ ദേവാൽ ദന്നവണ യണ്ണ അപ്പേ നെറ്റ് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് കെട്ട് ഇല്ല സട്ടപട്ടകാല കമെന്റ് കറന്ന് ദവൽ എക്കട്ടെ കളി മേ പെത്തരാവത്തിൻ മമ സൂദാനം ഒയാ വെണുവെന്മ സിന്ധുവക് തിന്ന് മമ ജനീ